നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മേടമാസം 27-ാം തീയതി, ഞായറാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ശ്രുതി മധുരം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി റാണിലക്ഷ്മി, നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോംഗ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി ഹഡ്ബേ, നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബംബൂക, നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. എം വി നോർത്ത് പാസേജ്, നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി ഹഡ്ബേ, നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.
1: Mm-hmm.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 10 ലോക മാതൃദിനം ആഘോഷിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളികളാണ് സ്വന്തം മക്കളെ ജീവനേക്കാളുപരി സ്നേഹിക്കുന്ന അമ്മമാർ. പകരം വയ്ക്കാനില്ലാത്ത പദമാണ് അമ്മ. അമ്മമാരുടെ നിരുപാധികമായ സ്നേഹത്തെയും ത്യാഗത്തെയും ആദരിക്കുന്നതിനായി ലോകമെമ്പാടും എല്ലാ വർഷവും മെയ് 10 മാതൃദിനമായി ആചരിച്ചു വരുന്നു. അമ്മമാർ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്ന സംഭാവനകളെ ഓർമ്മിക്കുവാനും അവരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനുമാണ് മാതൃദിനം

ആചരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലാണ് മാതൃദിനം ആരംഭിച്ചത്. 1905 അന്ന ജാർവിസ് തന്റെ അമ്മയുടെ മരണശേഷം അമ്മമാരെ ആദരിക്കുന്നതിനായി ഒരു പ്രത്യേക ദിനം വേണമെന്ന് ആഗ്രഹിച്ചു. തൽഫലമായി 1914 അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്നേഹമയ്യായ അമ്മയ്ക്കു തുല്യം അമ്മ മാത്രം. ചുരുക്കത്തിൽ, നല്ല അമ്മയെന്ന പുണ്യത്തെ പതിവിലും കൂടുതൽ ഓർക്കുക, സ്നേഹം അറിയിക്കുക എന്നിവയും ലോക മാതൃദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. പ്രസവിക്കാതെയും ഒരു സ്ത്രീക്ക് അമ്മയാകാൻ കഴിയും. അതിന് മകുടോദാഹരണമാണ് അനാഥരുടെ അമ്മയായ മദർ തെരേസ. ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും സ്നേഹോഷ്മളമായ ആശംസകൾ നേരുന്നതോടൊപ്പം നമുക്ക് ആ അനാഥരുടെ അമ്മയെയും സ്മരിക്കാം.

0: പ്രിയ സുഹൃത്തുക്കളെ, മെയ് 8 മുതൽ 14 വരെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള റോഡ് സുരക്ഷാ വാരമായി ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താനും റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാനും സുരക്ഷിതമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുവാനും നടത്തുന്ന ഒരു പ്രധാന ക്യാമ്പയിനാണിത്. നടത്തം, സൈക്കിൾ സവാരി എന്നിവ പ്രോത്സാഹിപ്പിക്കുക, സുരക്ഷിതമായ വേഗത, ഗതാഗത നിയമങ്ങൾ കർശനമാക്കുക തുടങ്ങിയവയാണ് ആഗോള റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. 2030 റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങളും പരിക്കുകളും 50% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള റോഡ് സുരക്ഷാ ദശകത്തിന്റെ ഭാഗമായാണ് ഈ വാരാചരണം നടത്തിവരുന്നത്. 2026 ദേശീയ റോഡ് സുരക്ഷാ മാസം റോഡ് സുരക്ഷ ജീവന്റെ സുരക്ഷ എന്ന പ്രമേയത്തിൽ January 1 to 31 ആചരിച്ചു. വാഹനയാത്രയിൽ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ഇവ ധരിക്കുക, അമിത വേഗത ഒഴിവാക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക എന്നിവയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതും ആഗോള റോഡ് സുരക്ഷാ വാരാചരണം ഊന്നൽ നൽകുന്നു.
1: ആകാശവാണി 90 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം. പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആ സുദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1996 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്നു പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
2: ശ്രുതി മധുരം.

0: ഫ്ലോട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: നമ്മുടെ ആദ്യത്തെ ഗുരു അമ്മയാണ്. ഇന്നത്തെ ശ്രുതിമധുരം പരിപാടി എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു. ആദ്യഗാനം സംഭവാമി യുഗയുഗെ. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS ബാബുരാജ്.

അന്നപൂർണേശ്വരി കൂടിയാണ് അമ്മ. 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് ഓടയിൽ നിന്ന്. ഈ ചിത്രത്തിൽ രേണുക പാടിയ ഗാനം വയലാറിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.

ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര ആലപിച്ച ഗാനം. ചിത്രം ഒരു മുത്തം മണിമുത്തം. താരാട്ടുപാട്ടിന്റെ മാധുര്യമൂർന്ന ഗാനം.

1977 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിഷുക്കണി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ സലീൽ ചൗധരി ചിട്ടപ്പെടുത്തിയത്. ആലാപനം എസ് ജാനകി. അമ്മ അനുപമ സ്നേഹമാണ്.

ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമാണ് അമ്മ. ചിത്രം അവളുടെ രാവുകൾ. ഗാനരചന ബിജു തിരുമല. സംഗീതം എ ടി ഉമ്മർ. വീണ്ടും എസ് ജാനകിയുടെ ആലാപനം.

ത്യാഗത്തിൻ്റെയും കരുണയുടെയും മൂർത്തിയാണ് അമ്മ. സ്നേഹസീമ ഈ ചിത്രത്തിൽ പി ലീല, എം രാജ ഇവർ പാടിയ ഗാനം. അഭയദേവിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.